0: മല മംഗളനാട്,
1: ആയ്യാന മലയ മല ഞങ്ങ മലനാടോ, ഞങ്ങ മലനാട് തമ്പി മല മംഗളനാടേ, കൊച്ചുമല കുടകുമല ഞങ്ങ മലനാടോ, ഞങ്ങ മലനാട് തമ്പി മല മംഗളനാടേ, കൊച്ചുമല കുടകുമല ഞങ്ങ മലനാടോ, ഞങ്ങ മലനാട് തമ്പി

അരുവരും പോരുവരും ചെങ്കമല നാട്, ചെങ്കമല നാട് തമ്പി മലമങ്ങ നാട്. തുളസി മല ചെങ്കമല നാട്, ചെങ്കമല നാട് തമ്പി മലമങ്ങ നാട്. തുളസി മല

പച്ചമല പൗഷമല എങ്കമലനാടോ എങ്കമലനാട് തമ്പി മലമംഗനാട് പച്ചമല പൗഷ